0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192200.
3: ഹലോ, ഏത് ഡയറ്റ് ഫ്രീക്കറും കൊതി കൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്.
4: ഞാൻ കൊതിക്കത്തില്ല, ഉറപ്പ്.
3: എന്നാ കേട്ടോ, ലുലുവിൽ 25 ഇനം പായസമേള. ഇപ്പോ പ്രീ ബുക്ക് ചെയ്യാം. ഏതൊക്കെ പായസം എന്നറിയോ? യാം ഡേറ്റ്സ്, പംകിൻ സാഗോ, വെർമിസെല്ലി കാരറ്റ്, പിന്നെ നമ്മുടെ സേമിയ, പരിപ്പ്, അടപ്രഥമൻ, പാൽ, വീറ്റ്, പാലട, മാമ്പഴം, ഡേറ്റ്സ്, നെയ്യ്, ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, നവരത്ന, പനീർ പിസ്ത, ചോക്ലേറ്റ്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ടെന്നേ.
4: എങ്ങനെ വാങ്ങാം?
3: പ്രീ ബുക്ക് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിക്കൂ, അല്ലെങ്കിൽ ലുലു ആപ്പിലൂടെ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: അമ്മേ, ഞാൻ ഇത്ര ഷൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
3: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

You're listening to Home 92.2 FM. Home is a feeling.

0: അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റെ അമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളോറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
5: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ നിന്ന് തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ നിന്ന് തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
3: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയടം മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: ഇടനാഴിക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എടാ കുമ്പാരേ, വാടാ വാടാ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഓണന്ന ഓണസദ്യാണേ ഓണസദ്യാന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളം ഊറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനെ നമ്പൂരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
2: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
3: ലുലു, where the world comes to shop.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: അമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
4: അതെന്താ
3: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
4: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
2: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹ്ദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. പ്രസന്റഡ് ബൈ ഡൂപേ, ദ ഓൾ ഇൻ വൺ മണി ആപ്പ്. ഡൗൺലോഡ് ഡൂപേ ആൻഡ് സെൻഡ് മണി ടു ഇന്ത്യ അറ്റ് അമേസിംഗ് റേറ്റ്സ്. ബ്രോട്ട് യു ബൈ എൻചാന്റർ, ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഞ്ച് റൊമാൻസ്. യാഡ്ലേ, ഓൺ യുവർ സിഗ്നേച്ചർ സെന്റ്. പവർഡ് ബൈ വാൾക്കിനോ LED ഡിസ്പ്ലേ, പ്രൊഫഷണൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ LED ഡിസ്പ്ലേ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദ UAE. കോൾ 052-524-2017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അട്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അട്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അട്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അട്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അട്കോപ്പിനൊപ്പം.
3: അട്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527197190.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: എന്റെ അമ്മയെ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
6: അതെന്താ
5: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
6: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
4: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

You are listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമാൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
3: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192200.
3: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: അമ്മേ, ഞാൻ ഇത്ര ഷൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
3: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീന ജെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192200.
3: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യം പോകുന്ന ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്രേ
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനി തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ച് പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൌ. കോൾ 0527192200.
3: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല, 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
3: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീന ജെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാമോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
1: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
2: അത് പൊളിച്ചു എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
1: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527179200.
3: ഓണം ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
4: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
5: ലുലു, where the world comes to shop.

0: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
5: അതെന്താ
4: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
5: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
3: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
9: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
8: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
9: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
8: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 0527192700.

0: അവിടെ ചാടന്ത കുതിര.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: With Sand Dunes, only on Home 92.2 FM.
3: അപ്പോ എങ്ങനെ tune ചെയ്യല്ലേ?
5: Tune ചെയ്യല്ലേ?
6: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
7: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
8: You're tuned into Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling. You're tuned into Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.